ഏറ്റവും ശ്രമങ്ങളെടുക്കാൻ വേണ്ടി അപ്പൊ നേരോണമില്ലാന്നത്തെ വിക്രമൊക്കെ ചതിപ്പിക്കാൻ അപ്പാശി അപ്പാപ്പാശി പക്ഷേ കുടുംബ വയത് വരെ ബന്ധുത്താവിക്കുന്ന മക്കളെ അപ്പാസപ്പനെ ഇരക്കും ചെയ്യുങ്കപ്പ ഇരക്കും ചെയ്യുങ്കപ്പ ഇരക്ക പതിനാല് വാടുകിറ മക്കൾക്ക് നീ ഉണവ് കൊടുക്കുന്ന ദേവനാണ്ടവരെ ആണ്ടവരെ കാക്കയ്ക്കും ആണ്ടവരെ സമുദ്രത്തിൽ ഇരിക്കുന്ന തിനങ്ങളെ മുതലായി ആണ്ടവരെ നിങ്ങളെ നോക്കി പാക്കുമ്പോൾ നീങ്ക അവർക്ക് ആഹാരം കൊടുക്കുന്ന ദേവനാണ്ടവരുടെ സ്വാമി അതേ ദേവനാണ്ടവരെ അവരുടെ നിങ്ങൾ ആഹാരം കൊടുക്കുന്ന പടിയാന്നാണ്ട് സൗകര്യം പശീനാൽ വാടുന്ന മക്കളാണ്ടവരെ

ആടുകൾ പനി സഭകളും കാവേണ്ടിക്കുന്നത് സഭകൾ പോലെ നാക്കി നാളിക്കുന്ന നാളിക്കുന്ന നാളിക്കുന്ന എല്ലാവരേ പെരുന്ന കൃപയും കാലത്ത് പശുത്തപ്പെട്ടു കൊണ്ടുവരുവാണ് സ്വാമി സഭകൾ കൊണ്ടിരിക്കാൻ നന്ദി സുഖം നന്ദി സുഖം നന്ദി സുഖം ആണ്ടവരെ ഞങ്ങൾ സഭയിൽ നിന്റെ ആശീർവാദത്തെ പറ്റിക്കുള്ള കുടുംബം കുടുംബമായ ആശീർവാദത്തെ പറ്റി ആണ്ടവരെ വഴിയിലേക്ക് ഞാനെങ്കിലും ഇന്ന് കടശി നാക്കളിൽ ആണ്ടവരെ സഭയ്ക്ക് വന്ന് ആണ്ടവ ആശീർവദിക്കപ്പെടട്ടെ സഭയിലെ ആണ്ടവരെ വന്ന് ആണ്ടവരെ രക്ഷിപ്പിച്ച് വാത്തുകളിൽ കേട്ട് തങ്ങളുടെ വാക്കി ആണ്ടവരെ അപ്പാ ജനങ്ങളെ ആശീർവാദമാക്കിക്കൊണ്ട് വേണം അപ്പൊ അവരുടെ വേണ്ടിക്കൊള്ളുവോ തഹപ്പനെ വേണ്ടിക്കൊള്ളുവോ തഹപ്പനെ വേണ്ടിക്കൊള്ളുവോ കിരുവയപ്പ കിരുവയപ്പ അപ്പാ കിരുവയാണ്ടവരെ ഒരു കിരുവയപ്പ അപ്പാ തകുതിയില്ലാതെ മക്കളാണ്ടവരെ അപ്പാ തകുതിയോട് ആണ്ടവരെ ഇങ്ങോട്ടത്തിൽ വര വേണമാണ് അങ്ങോട് കിരുവ വേണം സ്വാമി ഇവിടെ കിരുവ വേണം ഇറക്കം ചെയ്യുങ്കപ്പ സഭകൾക്കാവേണ്ടിക്കുംപ്പനെ സാക്ഷ്യത്തിന് ശ്രീശ്വരങ്ങളിൽ അറിയിക്കപ്പെടും അപ്പോൾ മനുഷ്യനോ വളരെ അൻപുള്ള ചേർമനാണ്ടവരെ ഒരു പ്രധാനം കെട്ടിപ്പോകൂടാതെന്ന് ചൊല്ലിയാണ്ടവരെ ഇന്ന നാക്കളിലാണ്ടവരെ നമ്മുടെ സുവിശേഷം അറിയിക്കപ്പെടും നന്ദി ആണ്ടവരെ നന്ദിയാണ് അതൊക്കെ കാലങ്ങളിലാണ് നീ തന്നിരിക്കുന്നത് ടെക്നോളജിയിലാണ് വളർന്ന് മീഡിയക്കൾ ടി വി റേഡിയോക്കൾ ചെല്ലക്കൂടിയ കാലമായിരിക്കും സ്വാമി ഇവളവൻ ദേവൻ സ്വാമി ഇവളവൻ ആണ്ടവരെ ചെയ്ത ഓരോരെയും ബലപ്പെടുത്തുന്ന ആശീർവദിക്കപ്പ ആണ്ടവരെ ഉന്മയും ഉദാരത്വമായി ഊഴിയങ്ങൾ ചെയ്യ ഒവ്വൊരുടെയും വഴി നടത്തുന്ന സ്വാമി സാപ്പനെ ഊഴിയക്കാരോടുക്ക നന്ദി ആണ്ടവൻ നന്ദി ആണ്ടവൻ നന്ദി ആണ്ടവൻ നന്ദി ആണ്ടവൻ നന്ദി ആണ്ടവൻ ണ്ടവരെ അറിയിക്കപ്പെടാതെ രണ്ട് ദേശങ്ങളുണ്ട് സ്വാമി അടയ്ക്കപ്പെട്ട പട്ടണങ്ങൾ ഗ്രാമങ്ങളുണ്ട് സ്വാമി ഇവകൾക്കെല്ലാം ഉയർന്ന ചേരോ ജനങ്ങളെ എഴുപ്പിക്കൊടുന്നു സ്വാമി പോകക്കൂടിയ മക്കളെ എഴുപ്പിക്കൊടുന്നു സ്വാമി ശേഷമാകാണ്ടവർ എന്റെ നാക്കളിൽ ആണ്ടവരെ ഒവ്വൊരുവരും ഒവ്വൊരുവരും ഒവ്വൊരുവരും കത്താവങ്ങളെ വാർത്തിയച്ചുള്ള ഉറവളായി ഉയർന്ന ചേരുകളായി ആണ്ടവരെ എന്ന താഹം ഉണ്ടാകുമ്പോൾ ആണ്ടവരെ വേദസ്ഥലങ്ങളിലും പാഠശാലകളിലും ആണ്ടവരെ കാണുന്ന മക്കളിടത്തിലും നമ്മുടെ അൻപേഷുള്ള കുടിയ മക്കളായി നിരപ്പമ്പടിയായി വണ്ടിക്കൊള്ളൂറും സ്വാമി നിരപ്പമ്പടിയായി വണ്ടിക്കുള്ളവർക്കാ വേണ്ടിക്കൊള്ളൂറും ആണ്ടവരെ ഇന്നമാ ഇന്നത്തിനോ പ്രദേശങ്ങളും ആണ്ടവരെ എനിക്ക് പുതിയ കമ്മീഷനറിയൊക്കാ വേണ്ടിക്കൊള്ളൂ അന്നിടങ്ങളെ നിൽക്കുന്ന ഒരുക്കാന്താങ്കി ബലപ്പെടുത്തുന്ന സ്വാമി ചെറികളോട് നിൽക്കുക സ്വാമി കണ്ണീരോട് നിൽക്കുക സ്വാമി എല്ലാ പറ്റും

പെരുകട്ടും പെരുകട്ടും പെരുകട്ടും സഹോദരനെ ഉള്ളവരിക്കുമെന്ന് ഇന്നും കൊഞ്ച കാലം ആണ്ടവരെ അപ്പാ നിങ്ങൾ വരുകയെന്ന് സൊന്നവർ ഇന്നും കൊഞ്ചക്കാലം ആണ്ടവരെ നിങ്ങൾ ആമതിപ്പതികളെ അപ്പ കാലങ്ങളും നേരങ്ങളും സുന്ദരങ്ങളും ചൊല്ലിക്കൊണ്ടേരുക്കൊള്ളാകാണ്ടവർ എല്ലാ മക്കളും എല്ലാ മക്കളും എല്ലാ മക്കളും കേട്ട് രക്ഷിക്കപ്പെടുകയാണ് സ്വാമി അതൊക്കെ എല്ലാ വഴികളെയും തുറന്ന് തന്നിരിക്കുന്ന നന്ദിയാം ഉള്ളവരപ്പോ ഒരു വരുമാനം കിട്ടിപ്പോകൂടാതെ എപ്പോഴും ആണ്ടവരെ അയ്യാ നിങ്ങൾ ദാഹത്തോടെ ഇരിക്കുന്ന സ്വാമികളെടുക്കാൻ വേണ്ടി കൊള്ളും ചിലയിടങ്ങളിലെല്ലാം ആണ്ടവരെ ഞങ്ങൾ ആണ്ടവർ രക്ഷിക്കപ്പെട്ട മണഞ്ഞു നമ്പി ിക്കണം ചെറുകളെ ഊരി നിപ്പാറുകളാണ് ചെറുകളെ സന്ധിക്കുന്നത് ഞാനങ്ങ് എളിപ്പിക്കൊടുങ്ങപ്പ എളിപ്പിക്കൊടുങ്ങപ്പ എളിപ്പിക്കൊടുങ്ങപ്പ അപ്പാദാരത്തുമുള്ള മക്കൾ എളിപ്പിക്കൊടുങ്ങും സകമെല്ലാം ആണ്ടവരെ ഞാനങ്ങളാണ്ടവരെ കൊടുക്കുറവളായി മാറട്ടെ സ്വാമി മകൾക്ക് കൊടുക്കുറവളായി മാറട്ടെ സ്വാമി സഹപ്പനെ എടുക്കാൻ വേണ്ടിക്കുള്ളൂറും സഹപ്പനെ വേണ്ടിക്കുള്ളൂറും നന്ദി ചൊല്ലൂറും നന്ദി ചൊല്ലൂറും നന്ദി ചൊല്ലൂറും അവളിയൻ പെരുകെട്ടും പെരുകെട്ടും പെരുകെട്ടും അപ്പ ഒരു പ്രധാനം ആണ്ടവരെ കെട്ടുപോകാമല്ല വാർത്തകളെ ആണ്ടവരെ കേട്ട് കീഴ്പ്പെടുന്ന ആശീർവദിക്കപ്പെടുന്നതായി മാറിയിട്ട് സ്വാമി അപ്പ

പെരുകട്ടും പെരുകട്ടും പെരുകട്ടും അപ്പനെ ഇങ്ങള് വരയ്ക്കുമെന്ന് ഇന്നും കൊഞ്ച കാണണം ആണ്ടവരെ അപ്പാ നിങ്ങ വരുകേനെന്ന് സ്വന്നവർ ഇന്നും കൊഞ്ച കാണാം ആണ്ടവരെ ഞങ്ങള് വരെ നാമതിപ്പതികളെ അപ്പ കാലങ്ങളും നേരങ്ങളും സുന്ദരികളും ചൊല്ലിക്കൊണ്ടേരുക്കുള്ളവർക്കുള്ള ആണ്ടവരെ എല്ലാ മക്കളും എല്ലാ മക്കളും എല്ലാ മക്കളും വാർത്തേക്ക് രക്ഷിക്കപ്പെടുകയാണ് സ്വാമി അവർക്ക് എല്ലാ വഴികളെയും തിരഞ്ഞു തന്നിരിക്കുന്നവിടെ നാം നന്ദിയാം നന്ദിയാണ്ട് ഉള്ളവനുള്ളവരപ്പളവ് വല്ലമയുള്ളവരപ്പാണെങ്കിൽ ഹിരുവയുള്ളവരപ്പ ഒരു വരദാനം കിട്ടിപ്പോകൂടാതെ എപ്പോഴും ആണ്ടവരെ അയ്യാ നിങ്ങൾ ദാഹത്തോടെ എടുക്കുന്നു സ്വാമികളെടുക്കാൻ വേണ്ടി കൊള്ളും എല്ലിടങ്ങളിലെല്ലാം ആണ്ടവരെ ഞങ്ങളാണ്ടവർ രക്ഷിക്കപ്പെട്ട മണഞ്ഞു നമ്പി വെളിച്ചെത്തിക്കാനും ജീവിക്കണം ചെറുകളോടി നിപ്പാറുകളാണ് ആ ചെറുകളെ സന്ധിക്കുക ഞങ്ങൾ എളിപ്പിക്കൊടുങ്ങപ്പ എളിപ്പിക്കൊടുങ്ങപ്പ എളിപ്പിക്കൊടുങ്ങപ്പ അപ്പാദ്വാരത്തുമുള്ള മക്കൾ എളിപ്പിക്കൊടുങ്ങും സകമെല്ലാം ആണ്ടവരെ ഞങ്ങളാണ്ടവരെ കൊടുക്കുന്നവളായി മാറിട്ട് സ്വാമി മാറക്ക് കൊടുക്കുന്നവളായി മാറിട്ട് സ്വാമി തവപ്പനേക്കാൻ വേണ്ടി കളോറും തവപ്പനേ വേണ്ടി കളോറും നന്ദി ചൊല്ലൂറും നന്ദി ചൊല്ലൂറും നന്ദി ചൊല്ലൂറും അവിടെ പെരുകെട്ടും പെരുകെട്ടും പെരുകെട്ടും അപ്പ ഒരു വെറുതാനും ആണ്ടവരെ കെട്ടിപ്പോകാമല്ല വാർത്തകളെ ആണ്ടവരെ കേട്ട് കീഴ്പ്പെടുന്ന ആശീർവദിക്കപ്പെടുന്നവളായി മാറിട്ട് സ്വാമി അപ്പ അവരുകൾക്കാ വേണ്ടി

Hallelujah, hallelujah, hallelujah, hallelujah, hallelujah, hallelujah, hallelujah. പരിശുദ്ധ പിതാവേ സൂത്രം, പരിശുദ്ധ പിതാവേ സൂത്രം, പരലോക ദേവനെ സൂത്രം, മഹിമയിൻ രാജനെ സൂത്രം, മാർച്ചിമൈ നിറൈന്ദവരെ സൂത്രം, അഗ്നിയാണവരെ സൂത്രം, ആബ്രഹാമിൻ ദേവനെ ഉങ്ങളെ തുതിക്കുറോം.